നമ്മുടെ സിലുമിന് മുൾപിടുവ് പ്രധാന സ്ഥിരസ്ഥലെ വാർത്താക്കുന്നു. ആർത്തിക്ക് ശക്തിമത് റട്ട വെട്ടിന്നെ മുതൽ ക്രമസമ്പാദന നിയോജ്യമതി സഹകം കറു എമതി ആചാര്യ അനിൽ ജയന്തകെ പ്രകാശയ സുനുവ മദ്യപരിമാണ് വ്യവസായ സംവർദ്ധനേറ്റ് അടുപ്പൊളിയേറ്റ് ബില്യന് അണുപാക് വിത്തികാര പല്ലേകം ഹേമരത്ന ഹിമിറ്റ് വിശേഷ സലക്കില്ല ക്ലബുനെ കെസേത് വാർത്താവ കിതിരിപത്കറായി മൈസ്ട്രാത്ഗിൻ നിയോഗ ഇക്നലികൊടി നടുവെ സാക്ഷിയജ്ഞനെയും വളക്വാലാണ് വിത്തിയ ശ്രേഷ്ഠാധികരനേറ്റയായി വിലാവുദാസനഹായി വിനാടി നമയായി ഉബ് ലക്കണ്ട സമഗ്ര

0: ஐபவன் வாசனவந்த உதயசனக் ஜாக்ரஹி உதயசனக் உதய ஹதாய் வினாடி ஹதரை குட் மார்னிங் ரணில்.
1: குட் மார்னிங் மதுசங்கர். குட் மார்னிங் இங்க மேகசின் ஆகினிங் நஹமோட
0: மெதாசில் தந்தங்கள்ட்டு பொட்டு பொட்டு வாகினவன் വെസത്തേക്ക് സമാഹാരം ഇല്ലാണ്ട് അവിടെ അമതക വെച്ച കാരണത്തിന് ഡെങ്കു ഹിമു ദേക്കേൽത്തുമായി അവിടെ
1: അറി
0: മേ വെട്ടന് പൊതുവെസ് ഒക്കെ പാറമ കടാഹലിന് വെസത്തേക്ക് ഡെങ്കു പെത്രയാമേ വ്യാപ്തവി മേ ഹെക്കിയാവാക്തിയോ എനിസ അപ്പി അപ്പി ജീവത്തിന് അപ്പി അവട്ട് പരിശ്രയാൻ പിരിശുദൂത ഭാഗ്യനീമ് അതിശയ പട്ടിന കാരണയാക്കിയതിന് കാരണേ അപ്പി ഉദയസനം ഇവിടെ മതക്കുന്നു വകയുതമായി റണിയിലെ വോയിസകയും വിനസ്ഥലാണ് തീ വെസട്ട് തിമേന്നിപ്പാ ജീവത്തിന് ടാക്സി ഒക്കെ അക്കാരി പാവിച്ചിക്കാൻ സിദ്ധ വേണോ മേ ഹെമദേഗടും അവിടെ എം കിസി മുതലാക്ക് വായിക്കാൻ സിദ്ധ വേണവാ ഇതി ഒബേ പരിശ്രമകന് ഒബേ സത്തുരകന് ഉപതമായി ക്രിയാത്മക വെണ്ണോണി വിശേഷം മാറ മമ ക്യൂവാകെ ഉദയം ദങ്ങപ്പിട്ട് അമതകയിലാ തിബണ പഹുകിയ ദിവസത്തേക്ക് പി എച്ച് ഐ മഹത്രുട്ടിക്ക് സൗഖ്യാംശ് പോലീസിയ ക്ലീൻ ശ്രീലങ്കയ്ക്ക് മേ ഹെമവും എക്കത്തുമില്ല ഡെങ്കു വ്യാപ്തിയെ അവമകരകാൻ പാലനീകരകാൻ ദേവന്ത കാര്യഭാരക്കലാണ് കട്ടവാട്ടി ഹെമദനും ഹെമ പരിശ്രാക്കും ശുദ്ധ പവിത്രക്കല ദങ്ങായ മിനിസു സമങ് മിമേ അറ ഈ വിയസനെ ടിക്കറ്റ് അടുവിനെ കൂടെ സാമാന്യകരണീട്ടിലാക്കണോന് ആയ തന്നെ പ്ലാസ്റ്റിക് പൊളിത്തീൻ പോൾകട്ടു 17 ഗാലി യോഗട്ട് കോപ്പ് മിവ അഥവാ ഇത് കേരള വെടകറണ് വേണ്ടി ഭൂമി കാലിക്കും എനിസ വെടയിക്കറണ് മേ കഥാ മങ്കിയാന്ന ഹേതു മങ്ങിയ വെടി ഈ കല്ല എനിസ ഭയനത്തു മേ കിയാണ് പുള്ളു എന്തെങ്കിൽ അവിടെ ഹൗസ് പുഡക് വിവേകത്തിനോ സത്യാന്തി സത്യാന്തി കളിക്കാൻ എത്ര മുഖ്യ ദുർവൽ പുഡക് അസ്പസ് കല്ല പിരിശു ദുഃഖല്ല അവട്ട് വട്ടപീറ്റ പുഡക് പിരിശു ദുഃഖല്ല തനകൊലടിക്ക കപ്പലതാല നീ മലപ്പല വലിട്ട് പത്രൊട്ടിക്കാക്ക് പൊറൊട്ടിക്കാക്ക് താല ഞാൻ വെടകറണ് പുള്ളു എന്താ അവസാക്ക് അത് ഹൊന്ന് ദിവസം ഏമണ അത് ജീവിതത്തിലേക്ക് ഹെമഹീനയാക്കും ബലാപുറത്തും വെട്ടുവീൻ വെടകറണ് മഹാൻസിന് പുലുവാങ്ക് വാസനം അത് ദിവസം എന്നെങ്കിലും പ്രാർത്ഥന കിട്ടുന്ന കമാങ്ക് അപ്പൊ ഈ റേഡിയോ മാഗസിൻ ആരംഭിക്കണം.

0: യാത്രയെ വിനാടിത്തിസ്തുനായി വെലാവാപി മനിമ്മ ഈ ദിനും മതിന്നുള്ളത് ജാതികള ഉത്തരയും മണ്ഡലയിൽ ഉത്തരയും പത്തുള്ള ജാഗ്രഹി പ്രതിഫലയ വില ബലാനും കിളക്കിയാന്റെ വിസി ദിവനി സെനസുറാത
1: മഹാജന സമ്പത്തി പടങ്കമ യു ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്ത അങ്ക പഹ ബിന്ദു തുണ നവയ ദിക എക് യു ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്ത അങ്ക പഹ ബിന്ദു തുണ നവയ ദിക എക് ഗോവിശതല ഉത്തരായി എസ് ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്ത അങ്ക എക്ക വിസ് ഹത്തലിസ് ദിക സഹ ഹെട്ട എസ് ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്ത അങ്ക എക്ക വിസ് ഹത്തലിസ് ദിക ഹെട്ട മെഗാ പവൽ ഉത്തരായി എ ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കി അങ്ക ദാഹത്ത് വാസനവന്താങ്ക് വിസിപ്പഹ തിസ് ഹത്ത് ഹത്തലിസ് ഹതർ സഹ പണസ് ദേക്ക് എ ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കി അങ്ക ദാഹത്ത് വാസനവന്താങ്ക് വിസിപ്പഹ തിസ് ഹത്ത് ഹത്തലിസ് ഹതർ സഹ പണസ് ദേക്ക് ധന നിദാനെ ഡബ്ല്യൂ ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്താങ്ക് വിസിയേക്ക് തിസ്സേക്ക് പണസ് ഹതർ സഹ ഹെത്ത ഹത്ത് വിസിയേക്ക് തിസ്സേക്ക് പണസ് ഹതർ സഹ ഹെത്ത ഹത്ത് ഡബ്ല്യൂ ഇംഗ്ലീഷ് അക്ഷരേ അഭിദാങ്കിയാണ് ഹന്ദഹാന ലൊത്തറയെ ജയഗ്രാഹി അങ്ക് ഹന്ദഹാന ലൊത്തറയെ ജയഗ്രാഹി അങ്ക് മധുശാങ്കിയായി
0: ഹന്ദഹാന ലൊത്തറയെ പ്രതിഫലയേറ്റ അപ്പി അവധാന യമുഗ്രാണി എക്ദാസ് പാൻസിയ അനുഹയവന ദിനും വാരേ ക്രിയാത്മകുണേൽ മീനലാഗ്നയപ്പെട്ട് വാസന ഉദാക്കുള്ളതൊന്ന് അങ്ക വിസിയാത്ത അങ്ക തിസ് ദിക്ക് അങ്ക തിസ് തുണ സമഗീന്ന അങ്ക ഹത്തലിസ്താട്ട് ഉപട്ട വാസനാവകിനാവേ ഹന്ദഹാന എക്ദാസ് പാൻസിയ അനുഹയവന ദിനും വാരേ മീനലാഗ്നയ അങ്ക വിസിഹാത്ത് അങ്ക തിസ് ദേക്ക് അങ്ക തിസ് തുണ സമഗീന്ന അങ്ക ഹത്തലിസ്തായ ഉപട്ട വാസനാവകിനാവി ഏതൊക്കെ എൻ എൽ ബി ജയ ഇംഗ്ലീഷ് അക്ഷരയ ജി അങ്ക ദേക്ക് അങ്ക ഹയ അങ്ക നവയ അങ്ക തുണ ജയ പൻസിയ പണസ് പസ്സന ദിനും വാറി ഇംഗ്ലീഷ് അക്ഷരയ ജി അങ്ക ദേക്ക് അങ്ക ഹയ അങ്ക നവയ അങ്ക തുണ സുബദോസക് ലൊത്രയെ ജയഗ്രഹി പ്രതിഫലയ മതക്കരൻ ലഗ്നയ മീന് അങ്ക തിസ്താട്ട് പണസ്തേക്ക് അങ്ക പണസ് നവേ അങ്ക തിസ്താട്ട് അങ്ക പണസ്തേക്ക് അങ്ക പണസ് നവേ ഒബട്ട് വാസന ഉദാകൃതി തിബിനോ മേധമായി ജ്യോതികൾ ഉത്രയും മണ്ഡലി ഈ ഒബവ് ജാഗ്രാഹകേക്കല പ്രതിപാലി ഉദയഹതായ വിനാണ് തിസ് പഹൈ അപ്പി ഹെമദാമ റേഡിയോ മാഗസിനെ തുലേ സാഹിത്യ കലാവ് പിലിബന്ധവ് കഥാക്കണം ഇതുമായി അപ്പി കൈമൺ തുറക്കട്ട സെഗ്മെന്റ് അപ്പി അന്നി രത്നശ്രീ വിജയസിംഗ് മാത്യ മീറ്റ് ഔറുദു ഗാനകട കലിം കിയപ്പു ലസന കഥാവാക് ഒബത്തേക്ക് ബേദാകാൻ
2: വിശിഷ്ട ശ്രേഷ്ഠ സോവിയറ്റ് സാഹിത്യ കറുവാകെ ഗോക്കി ശ്രേഷ്ഠ കുണാട്ട് ഗോക്കി ഗനകത്തെ വിധിമത്ത് അധ്യാപന ക്ലബ് തുണേ പന്തിയുടെ വിത്തറായി ഗോക്കി ദിമോപ്യാൻ പുഞ്ചിക്കാരത്തി ഗോക്കി ശ്രേഷ്ഠിക്കുന്ന ഗോക്കി ഗനകാണ ദുംബ്രി മാർഗവല് കംകാറുകൾ എടുക്കുന്നു നെവ്വല വടക്കുന്നു ആപനശാല പികം ഹോദനുവ ഗോക്കി ഗനകാണോ ഗോക്കി ദുപ്പത്തെക്കുണ്ണാട്ട് ഗോക്കിട്ട പെമ്പത്തിയാ കിട്ടിയ ഗോക്കി തമാങ്ങി പ്രേമകഥാവൽ ഏനോ ചൈൽഡ്ഹുഡ് കേന ലമാവിയക്കേന പൊത്തി സ്വയം ലിഖിത്ത ചരിതാപദാനി ഓട്ടോബയോഗ്രഫിക്ക് ഗോക്കി കേനവാ ഗോക്കി പെമ്പത്തിയെ ഹെട്ടിയെ റുസിയാവേ കളുമുഹുദ് കിട്ടു യാൾട്ടാവ പത്തി കവദാക്കത് ഗോക്കിട്ട മെയാ മുണകേലേ ലിയുങ്ങുവലിൻ തമായി ഹംബേൻ പെമ്മത്തിയ ലിയുങ്ങിയോന ഗോക്കിട്ട ഹംബേൻ എന്ന് കേള ഗോക്കിട്ട യണ്ണ പുളുവാൻ കമക്നെ മുഖത് ഹേതുവ ഗോക്കിട്ട ഹരിഹമങ് എന്തുമക്നെ പെമ്മത്തിയെ ബലണ്ടാണ് പെമ്പത്തിയെ എവിട്ടില്ല ബലവത്തുനാട്ട പശ് ഗോക്കി തീരണേക്കുന്നോ യാളുവെങ്കിൽ എന്തും കട്ടല ഇല്ല കണ്ടോണ് കേള ഇല്ല കാണു ഇല്ല കത്ത കബായ ലുക്കോയി അതൊക്കെ ഇച്ചിര പേന്നെ എന്തട്ട് കബായ ലുക്കോ പേന്നെ കളിസമത്തമായ പ്രശ്നം കളിസമത്തോട്ട് ഉസ്മാർഗനെ എന്തല്ല ഉസ്മ അറിയാമ മീക്ക് പഹാട്ട് വേട്ടിനു ഗൂഗിൾ ഉപക്രമക്കുതാകുന്ന അകൾ ദിക്കു ഇതര യോഗുള്ള യതുറുകാട്ടുക കളിസുമുട കഹകാണു ഗോക്കി തീർന്നേക്കുന്ന പെമ്മത്തി മുനഗഹനയാണ്ട് കേൾ മേദിന മുനഗഹനോ യാൾട്ടാവേ ഉറവക്കൂട് വാടുവില കഥാ കാണുന്ന പലവനി വാതാവളത്തവ ഒന്ന് ഹമ്പേൻ പെമ്മത്തിയെ അറെ എഫ് എം നാലിക്കാവക്ക നിവേദിക്കാവക്ക വകേ ദിഗട്ടമ കിയോകന കിയോകന കിയോകന ഉസ്മ കണ്ണിത്തെ തോ നവത്താണ്ടെ മുന ഗോക്കി മുനവാത് കഥാ കറന്നേ ഹും ഹും ഗാനോ ഇത്ര പെമ്മത്തി വിശലങ്ങത്തു വഹനോ അയ്യോ ബക്കമൂണിക്ക് വകേ ഹാമേക്കിട്ടും ഹും ഹും ഗാനുവാട കഥാ കാരണം ബരത് കിയത് മട്ട കിയാണ് മടതി പ്രശ്നത്തേക്കുമായി മട്ട കിയാണ്ട് അങ്ങൾ ദിക്കക്ക് യത്തറു കാട്ടുവാക്കി അട്ടിപടി അരണ കൂട്ട മുന പെമ്മ താടത്ത് മെമ്പസ് കഥാ കാരണം പുളുവ ഗോക്കി കളിസുമട ഗാപ്പു യത്തറു കാട്ടുവെ അരില ബടി അനുവ ഗോക്കി എമരന്നേ കൈ മേ കഥാവ ലീല ഗോക്കി അന്തിമട ലീനുവ പെം കറന്നു യത്തറു കാട്ടുവലിൻ പ്രവേശം വിയുത്താഹ കിയത് മുനോദ് യത്തറു കൊട്ടു പ്രേമേണ്ടി തീയൻ പ്രേമേട്ട് യത്തറു കൊട്ടു സംഭാദക തീയൻ ബ ഗോക്കി കിയനുവ മുനോദ് සියලු සියක් ගැළපෙනවා කියලා හිතාගෙන හිටිය පෙම්වතුන් උනත් ඔන්න විවාහ වෙන්න ගියාම සම්බාධකයක් මුණ ගැහෙනවා. ග්‍රහ තාරකා පොරොන්දම් කියලා අතුරු කට්ටක් තියෙනවා බරපතල විදිහේ. ඒකත් හර ගියා කියන ඊට පස්සේ හරස් වෙන තවත් අතුරු කට්ටක් තියෙනවා කුල ගෝත්‍රකය. බලන්නකෝ මංගල යෝජනාවල ඔක්කොම ඔය තියලා ඔය කොන්දේසි ඔක්කොම පණවල තමයි මංගල යෝජනා හදලා තියෙන්නේ. ඒක තමයි ඇත්ත කතාව. ගෝකි කියන මේක ඔක්කොම ලියලා වාසනාවට වගේ දැන් සෝවියට් දේශයේ දැන් ඒ අතුරු කටු හදන්නේ නැහැ කියලා. ඒ කියන්නේ සෝවියට් දේශයේ ඒ පන්ති සමාජය නැති කළා කියන්නේ ගෝ කියන්නේ. හැබැයි දැන් නම් ඒක ආසකවිල්ල තියෙනවා. මේ කතාව පදනම් කරගෙන මගේ ගමේ මගේ වයසම තියෙන මගේ මිත්‍රයෙක් හිටියා විශ්වාස කරන එකක් නැහැ ඔබ කිව්වට. ඌට අවුරුදු 40 කට ප්‍රේම සම්බන්ධයක් තිබුණා. ඌ තාම විවාහිතයි. හිතන්න දෙන්නම තාම විවාහිතයි. මොකද කරන්නේ මෙන්න මේ අතුරු කොට හෙවත් සම්බන්ධකම

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി.

0: ഈ രാത്രി ദിനവും അതിനകത്ത് ജാതികൾ ഇത്രയും മണ്ണിലെ ഇത്രയും പത്തലോട്ട് കുഹമ്മദ് ജയഗ്രഹണിയും
1: അഗസ്റ്റ് മാസ വിസി ദേവനി സനസുരാദ ദവസേ ദിനുങ്ങതവു ജാതികൾ ഉത്രൈ മണ്ണിൽ ഉത്രൈ പാത്തുലാപി ജയഗ്രഹി അങ്ക കിയന്നെ മഹാജന സമ്പത്ത് യു ഇംഗ്രിസി അക്ഷരേ വാസനവന്താങ്ക പഹ ബിന്ദുവ തുന നവയ ദിക്ക എക്ക യു പഹ ബിന്ദുവ തുന നവയ ദിക്ക എക്ക ഗവിസത്തിൽ ഉത്രൈയെ എസ് ഇംഗ്രിസി അക്ഷരേ വാസനവന്താങ്ക എക്ക വിസ് ഹത്തലിസ് ദിക്ക സഹ ഹെട്ട എസ് എക്ക വിസ് ഹത്തലിസ് ദിക്ക ഹെട്ട മെഗാപവൽ ഉത്രൈയെ എ ഇംഗ്രിസി അക്ഷരേ പ്രസാദ അങ്ക്യാങ്ക ദാഹത്ത് വാസനവന്താങ്ക വിസി പഹ തിസ് ഹത്ത് ഹത്തലിസ് ഹത്തർ സഹ പണസ് ദിക് എ ദാഹത്ത് പ്രസാദാങ്കിയ വാസനവന്താങ്ക വിസി പഹ തിസ് ഹത്ത് ഹത്തലിസ് ഹത്തർ സഹ പണസ് ദിക് ധന നിദാനേ ഡബ്ല്യു ഇംഗ്രിസി അക്ഷരേ വാസനവന്താങ്ക വിസി എക്ക തിസ് എക്ക പണസ് ഹത്തർ സഹ ഹെത്ത ഹത്ത് ഡബ്ല്യു വിസി എക്ക തിസ് എക്ക പണസ് ഹത്തർ ഹെത്ത ഹത്ത് അന്ധാനേ മീന ലഗ്നേ ജയാങ്ക വിസി ഹത്ത് തിസ് ദിക് തിസ് തുന ഹത്തലിസ് അട്ട് മീന ലഗ്നേ വിസി ഹത്ത് തിസ് ദിക് തിസ് തുന ഹത്തലിസ് അട്ട് അത് സമ്പത്തിൽ ഉത്രയെ അങ്ക റട്ടാവ് ദിക്കൈക്ക് നവയ ദിക്കൈക്ക് തുന നവയ ദിക്ക ഇക്ക യു ദിക്ക ഇക്ക നവയ ദിക്കൈക്ക് തുന നവയ ദിക്ക ഇക്ക യു എൻ എൽ ബി ജയലുത്രയെ ജി ഇംഗ്ലീസി അക്ഷരേ വാസനവന്താങ്ക ദിക്ക ഹയ നവയ തുന ജി ദിക്ക ഹയ നവയ തുന എൻ എൽ ബി ശുഭദവസക്ലുത്രയെ മീന ലഗ്നേ വാസനവന്താങ്ക തിസ് അട്ട് പണസ് ദിക്ക പണസ് നവയ മീന ലഗ്നേ വാസനവന്താങ്ക തിസ് അട്ട് പണസ് ദിക് പണസ് നവയ വിശേഷാങ്കയ നവയ ഹത്ത് ഇക്ക അട്ട് അണുഹത്തായി ദഹാട്ട് തമൈ വിശേഷാങ്കയ അതത് സുപ്രിതയാകി ഗണനാവക്തിന വടി വടിയൻ ജാതികൾ ഒത്രായി മണ്ണിൽ ഒത്രായി മിലട്ട് ഗാൻ
0: അപ്പൊ കഥാകരമി നിന്നെ ആചാര്യനന്ദ മാലിനിയെ പിടി വന്നത് വൺ മാപ്പലകം മന്ത്രി തുമത്തേക്ക് ഇത് മണ്ട് മേ കഥാവട്ട ആരാധനാകരം ഹേതുതുമായി ഭവന പാർലിമെന്റ് വിശേഷ സംസദ അക്ക നിർമ്മാണത്തുമായി രസവീന്ദനെ സഹ സാംസ്കൃതിക വെനുവേൻമേ സാംസ്കൃതിക കാരണ സംബന്ധേ കമ്മിറ്റി വക്ക് പാർലമെന്റ് തുല്യ നിർമ്മാണം ഹി സാമാജിക് പ്രബലേക്ക് വിധിയത് കലാവ സാഹിത്യ സുപോഷണീകരിയും വെനുവേൻ സേ കാര്യഭാരേക്ക് തുകർന്ന് പിരിസേ സാമാജിക് കനിപ്പത്തൻ ജഗത് മനോഹറിന് മന്ത്രി തുമ മേ സേലു ദിന മെഹി സാമാജിക അത്യധർമ്മ ഇനിസാമ് കലാവട്ട സാഹിത്യ പ്രിയകരണ് അനിപ്പത്തൻ നന്ദാമാലിനിക്ക് ഗീതവലട്ട് പ്രിയകരണ് തരുണ പരമ്പരാവേ ഹദവത്ത് വട്ടഹാഗത്ത് ഗുരു റേ കാലയാക്തിസേ ഇനിസാമ മേ കഥാഭാട്ട് സുദസുമ പുത്കലയാർ വൺ മാപ്പലകുന്ന ഗുരുതുമ പാർലമെന്റ് മന്ത്രി തുമാക്കില്ല വിശ്വാസകല ഒയ അപേ പരമ്പരാവേ തരുണകാലരിക്ക അപ്പേ പ്രേമേ ഹൊയാകിനിയ കാലേ അപ്പി അത്ര ഇതാമ ജനപ്രിയം നമുത് സമാജേ ബഹുതറയാക്തി നന്ദാമിസ്റ്റ് ടിക്ക ബെനപു ഗീതയാക്തി പുന റോൺസ് ഇതമായി യനോനങ്ങനെ ഭയങ്കര മേ ഹിന്ദി കൊപ്പിയാക്കി ഇലക്കിയോ മേ രോഹൺ വീരസിംഗ് ഞാൻ സംഗീതവത് കൃപു ഗീതയാക് മേ ടിക്ക മേഘ നന്ദാമാലിനി വകേ ശ്രേഷ്ഠ പ്രവീണ ഗായനശില്പിനി അക്ക ഗായന നൊക്കലിയതു ഗീതയാക്കെ ഈ കാലേ പൊടി കഥാഭാക് സമാജയത്തുള്ളി എത്തിയുണ ഹെബൈ നങ്ങൾ വിശ്വാസകരണ പദയാത്തുള്ളി തിപ്പുണി ഈ കാലേ ഓലാരിക്ക് ബൊളന്ത് പെമ്മതാകെ പെമ്മതിയകെ സിഹിനെ ഐ മേ ഗീതിര മിനിസ് ബണിന്നെത്തിയതാ
2: ഓക ദ്വിധ ദശകേ മൂല മമ കെമതി മധുശങ്ക പൊഡ്ഡക് അതീതയിട്ട് അത്യാന്ന് ഏ കിയന്നെ നന്ദാമാലനീയ അപ്പേ രട്ടേ ഗായികാവക് ലെസ് സ്ഥാപിത ഉണാട്ട പശുവ് വിവിധ സംഗീത ശാനത വിവിധ സംഗീത അപ്പി അത് റാലി കേല കിയന്നെ ഏ മയവാ മുലിന്മ അപ്പട്ട മതക്കായി ഹിന്ദി തണുവലട്ട് സിംഹല വചന യോധന ഈലങ്കട്ട് കെലിമ ഹിന്ദി ഗീതം റെല്ലക് അണുവ ദശകേ മൂല ഈലങ്കട്ട് കെസറ്റ് പീസ് റെല്ലക് ആവാ ഈലങ്കട്ട് സൺഫ്ലവർ എല്ലാം അണുവ ദശക്ക് ഏതി റെപ് എല്ലാം നവറിത്മ കീലർ എല്ലാം ഏ വകേമ അയ ഹൊന്നിന്മ ദക്ക എക്ദാസമസേ ഹെത്തഹത്തേ അപേരട്ടേ സിധു ആർത്തിക സമാജ ദേശപാലന പിരളിയൻ പസ്സേ ധനേശ്വര ക്രമേമേ സ്ഥാപിത വെനകോട്ട അപേ ജനജീവിതേ സിധുവെച്ച വെനസ് ഒരു സാഹിത്യ ഉപക്രമയാക്തീന മധുഷാൻ ഉത്പ്രാസയ കീന ഈ ഉത്പ്രാസയ കീനക്കെയും കിയവെന്നെ മേ വാച്ചേൻ വചനേൻ കിയനദേൻ പ്രതിവിരുദ്ധാർത്ഥയാ ഗമ്യകരഗനീമ നന്ദമിസ്മ ഗായനവനെ പർണഗീതീന ബാലയത്തി സുഖിരി ബട്ടില്ലാൻ്റെ ഗീതയെ കീല നേത് സൊന്തുരു ദസുൻ എസ തവറ എസ സനസ ഗണില്ല മ്യൂരു ബുജുൻ ദിവരന്ധവ ദിവ പിനവ ഗണില്ല ഉദേഹവഹ ദോതനഗ എത്തിരട്ട വെന്ത പുതല്ല കണ്ട ദിത്തൊത് ബൊണ്ട ദിത്തൊത് റട്ട ഉഗസട്ട തിയല്ല ദങ്ങേക്ക് കിയന്നെമേ വാച്ചേൻ കീനതേ നെമേനെ ഏ വകേമ തമായി ഉപ മതക്കല ഗീത ഏ കിയന്നെ ദ്വിധ ദശകേ മുല അപേ രട്ടേ എത്തിവെച്ച വിശേഷേന്മ അസൂവട്ട അസൂനമയ തരുണ അരകലയത്തെക്ക് അപേ രട്ടേ ബുദ്ധിമയ ඉහළ පෙළේ විශ්වවිද්‍යාල ශිෂ්‍යයන් බුද්ධිමතුන් විශාල ප්‍රමාණයක් අපි නිකන් බැල වශයෙන් සංඛ්‍යා ලේඛන කියනවා 60,000ක වගේ ප්‍රමාණයක් ඝාතනය වීම අතුරුදහන් වීමත් එක්ක ලංකාවේ අර මත නිර්මාණය කරන්නන් එහෙම නැත්නම් සමාජයට මතවාදීමේ නායකත්වයේ දෙන අයගේ විශාල රික්තකයක් නිර්මාණය වෙනවා. ඒ බුද්ධිමේ රික්තකය ඇතුලේ තමයි 90 දශකයෙන් පස්සේ තරුණයා වැඩෙන්නේ. ඒ තරුණයන්ට මඟ පෙන්වන්න හිටපු විශාල පිරිසක් ඒ වෙනකොට හිටියේ නන්දමිස්ම කියූ විදිහට පිළිම නෙලා නැතිව සැමරුම් දින නැතිව පස් කඳු යට රහසේ නිදාගෙන. ඉතින් මේ නිවැරදි නායකත්වයක් නොමැතිව හිටපු තරුණයන් විවිධ දේවල් වලට ලෞකිකත්වය සරල සුන්දර දේවල් වලට තමන්ගේ ජීවිතේ ලඝු කරන්න පටන් ගත්තා. ඔවුන්ගේ ජීවිතයේ පරමාර්ථය වුණේ පරමාදර්ශය වුණේ මොන වගේ ඉතා කුඩා ජීවන දෘෂ්ටියක්ද කියන එක තමයි මේ ගීතයෙන් කියන්නේ. එක පැත්තකින් කොළඹට පැමිණෙන තරුණියන් කර්මාන්ත ශාලා එහෙම නැත්නම් අපි අර කියන්නේ ජුකී මැෂින් සම්බන්ධයෙන් නේනා එහෙම නැත්නම් පිටරට යනව රස්සාවක් හොයාගෙන කොහොම හරි දෙයකට ඉතින් එහෙම යුවතියක් තමයි කියන්නේ යනවා නම් අනේ මං අරන් යන තැනකට යන්න රත්තරන් හිඟා කකා කොළපතක් කරන් ලුණුයි බතුයි කමුකොරත්තරන් කියලා යන තැන ගැන අවබෝධයක් නැහැ. මා වරන් යන්නේ කොහාටද කියන එක අවබෝධයක් නැහැ. ගමනාන්තයේ පිළිබඳ අවබෝධයක් නැති තරුණ පිරිසක් නිර්මාණය වුණා. 1970 නිර්මාණය වුණු චිත්‍රපට කලාව වගේ ඉලක්කයක් අරමුණක් නැති තරුණ පිරිසක් නිර්මාණය වුණා. ඉතින් මේ ගීතයේ තියෙන්නේ උත්ප්‍රාසය. සතය එකතු කරලා රහසේ කැටයකට දමලා නුවර එළියේ ටච් මහලා කදමු රත්තරන් සාරි ඉරලා ජනෙල් වලට දමමු රත්තරම් නිසි නායකත්වයක් අරමුණක් බුද්ධිමේ මඟ පෙන්වීමක් නැති තාරුණ්‍ය පිළිබඳව ලියවුණු කිව් අපූර්ව ගීතයක් නන්දා මාලනියගේ.
0: මේ ගීතයේ අර්ධකථනය රුවන් මාපලගම මේ මන්ත්‍රීතුමා හරි ලස්සනට පැහැදිලි කරනවා. අපිට මේ පිළිබඳ ගැඹුරක් තිබුණනේ. අපි අර ඕනම දෙයක් දඩබඩස් ගාලා උඩ පෙළ ස්පර්ශ කළානේ පොතේ ඇතුළ බලන්න නැතුව පිටකවරෙන් තීරණය කරන මිනිස්සු. හැබැයි මේ තියෙන්නේ ඔය කියන 90 දශකයේ එහෙම නැත්නම් 2000 මුල් භාගයේ පෙම්බතුන් පෙම්බතියන්ට තිබිච්ච හීන ටික. සමහර වෙලාවට මේ අර රුවන්ස කිව්වාගේ ගැඹුරක් දන්නේ නැහැ, කෙලවරක් දන්නේ නැහැ. හැබැයි ඒ අයත් හීන දැක්කා. තමන්ගේ ආර්ථිකය ශක්තිමත් නැති වුණාට, තමන්ගේ අතේ මිල මුදල් නැති වුණාට, එයාටත් හීනයක් තිබුණා තමන්ගෙම කියලා ටජ් මහලක් හදාගන්න, හරි ලස්සන ගෙයක් හදාගන්න. හරි, හැබැයි මිනිස්සු ජීවිතේ කියවාගන්නේ කොහොමද කියන කාරණේ හරි ලස්සනට ඇහුණු ඇහෙන්න ගයපු ගීතයක් ටිකක් නන්ද මිස් බැනුන් අහපු ගීතයක්.

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി സദ

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി സദ

അസാധാരണ ലോകയ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനുവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസിൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി.

അസാധാരണ ലോകിയ തുല് പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനുവൻ നിർഭയവ് ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി.

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി.